0: നമസ്കാരം. 92.3 മലയാളം FM-ലെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ 407-ാമത്തെ സംപ്രേക്ഷണത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒരു നീണ്ട കാലയളവിലെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളോടുകൂടെ സംസാരിക്കാനും പുതിയ ഒരു സംപ്രേക്ഷണം നിങ്ങൾക്കായി കൊണ്ടുവരാനും വേണ്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. ചെറുതായിട്ട് എൻ്റെ ടച്ചൊക്കെ പോയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും ആനന്ദകരമായ ഒരു പുതിയ ആഴ്ചയിലേക്ക് അതോട് ചേർന്ന് ചില വിവരങ്ങളും വാർത്തകളും എല്ലാമായി നിങ്ങൾക്ക് നല്ല ഒരു സെഗ്മെൻറ്റ് തന്നെ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തോടുകൂടി ഇന്നത്തെ സംപ്രേക്ഷണം ആരംഭിക്കുന്നു. എൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞവർക്ക് അറിയാത്തവർക്കുമായി ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം. ഞാൻ ശ്രീദേവി വസന്ത്. ഈ ആഴ്ചയിലെ സംപ്രേക്ഷണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പേ പതിവുകൾ തെറ്റിക്കാതെ തന്നെ ഒരു നല്ല സംഗീതത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം.
1: പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ

0: ഈ മാസം 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമായിട്ട് ആചരിക്കപ്പെട്ടു. 12-ാമത്തെ വർഷമാണ് ഈ ആഘോഷം ലോകമെമ്പാടും നടക്കുന്നത്. 2026 യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന ഒരു മുദ്രാവാക്യത്തോടുകൂടി അഥവാ ആ ഉദ്ദേശത്തോടുകൂടിയാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിക്കപ്പെട്ടത്. ആ പറഞ്ഞ ഒരു വാക്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജീവജാലത്തിനും പ്രായമാവുക എന്ന പ്രക്രിയയെ തടുക്കാൻ പറ്റില്ല. ഓരോ നിമിഷവും നമുക്ക് ശരീരത്തിന് പ്രായമായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ പ്രായമാകുന്നതോടൊപ്പം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അനാരോഗ്യവും വലുതായിക്കൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഒരു വളരെ നോർമൽ സിനാറിയോ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മളെല്ലാവരും ഇന്ന് ജീവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് മറ്റ് ഏതൊരു പ്രോസസ്സിനെ പോലെയുമാ, ഇതെങ്ങനെയാണ്, ഇതാണ് നോർമൽസി എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാനും സാധ്യത വരുന്ന ഒരു തരത്തിലേക്ക് പോവുകയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറേയൊക്കെ നമ്മുടെ ജീവിതശൈലി, ദൈനംദിന ജീവിതത്തിൽ നമ്മൾ എത്ര ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഓഫീസുകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന പ്രവണത വളരെ കൂടിക്കൊണ്ടുവരികയാണ്. അപ്പം തന്നെ നമ്മൾക്ക് മൂവ്മെൻറ്റ്സ് കുറഞ്ഞു വരുന്നു. ജീവനുള്ള ഏതൊരു വസ്തുവും ഏതൊരു മൃഗത്തെയും നോക്കുകയാണെങ്കിൽ, മനുഷ്യൻ ഉൾപ്പെടെ, നമ്മൾക്ക് ചലനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. നമ്മൾ പോലും അറിയാതെ നടക്കുന്ന ഇൻവോളണ്ടറി മസിൾ മൂവ്മെൻറ്റ്സ് ആയാലും, എന്തിനാ കണ്ണിൻ്റെ ഇമ്മുവെട്ടുന്നത് പോലും നമ്മളാരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ അത് അതിൻ്റെ രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അങ്ങനെ ചലനങ്ങൾ ഒരുപാട് പ്രധാനമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മളുടെ എല്ലാം. അങ്ങനെ ഇരിക്കെ പ്രായമാകും തോറും നമ്മളുടെ ചലനങ്ങൾ കുറയുക, അല്ലെങ്കിൽ ചലനങ്ങളിൽ നമുക്കുള്ള ഒരു കൺട്രോൾ കുറയുക, അത് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ കൂടുക. ഈ ചലനത്തിലെ വേറൊരു പ്രധാനപ്പെട്ട ചലനമുണ്ട്, നമ്മുടെ ആമാശയത്തിലും അതുപോലെ ഇൻറ്റസ്റ്റൈനിലും ഒക്കെയുള്ള ചലനങ്ങൾ. ഞാൻ എല്ലാ ചലനത്തെയും ഉൾപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തന്നെ അനാരോഗ്യം ഒരുപാട് കൂടും ഇത് കുറയും തോറും. അപ്പോൾ യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്ന് പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയൊരു ഘടകം ഞാൻ കാണുന്നത്, നമ്മൾക്ക് തടുക്കാൻ സാധിക്കാത്ത ഒന്നായിട്ടുള്ള വാർദ്ധക്യത്തിലേക്ക് ശരീരം പോകുമ്പോൾ പൂർണ്ണ രീതിയിൽ അല്ലെങ്കിൽ പരമാവധി നല്ല രീതിയിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുമ്പോൾ, അതിൽ നമ്മളുടെ ദൈനംദിന ജീവിത ശൈലിയിൽ ഉൾപ്പെടുത്തേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അങ്ങനെ നമ്മൾക്ക് അത് ചെയ്ത് ചെയ്ത് അതൊരു ശീലമായി മാറ്റുവാൻ സാധിക്കുമെങ്കിൽ, ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സന്തോഷത്തോടെയും നമ്മൾ പ്രായമാകുന്ന ആ ഒരു കാലഘട്ടത്തിൽ കൂടെ, അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയയിൽ കൂടെ കടന്നു പോകുക എന്ന് പറയുന്നത്. ഞാനിതെല്ലാം ഓരോ സ്ഥലത്ത് വായിച്ചും പല പോഡ്കാസ്റ്റ്സ് കേട്ടും പിന്നെ വളരെ കുറച്ച് മാത്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് സംസാരിച്ചതാണ്, വളരെ കുറച്ച്. ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ കൂടെയൊക്കെ കൊച്ചുകുട്ടിയാവുമ്പോൾ ജീവിച്ച് വളർന്ന ഒരു കുട്ടിയായതുകൊണ്ട് കുറേ കാര്യങ്ങൾ അന്ന് മുതൽ എൻ്റെ മനസ്സിൽ കയറിയിട്ടുള്ളതും ചുറ്റും കണ്ടറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വെച്ച് എനിക്കറിയാവുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ആധികാരികമായിട്ട് പറയാൻ അല്ലെങ്കിൽ അതിൻ്റെ ശാസ്ത്രം സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. എൻ്റെ തന്നെ ഒരു താല്പര്യം കൊണ്ട് കഴിഞ്ഞൊരു 1.5-2 വർഷ കാലയളവായിട്ട് ഞാൻ സ്ഥിരമായിട്ട് പല ഇൻ്റർവ്യൂസ് കേൾക്കാറുണ്ട്. അതിൽ ആരോഗ്യത്തെയും യോഗാരീതികളെക്കുറിച്ചും യോഗശാസ്ത്രത്തിനെക്കുറിച്ചൊക്കെ പല ആൾക്കാരുടെയും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ശൈലി, അല്ലെങ്കിൽ പറയുന്ന ആ മെസ്സേജിൽ അടങ്ങിയിട്ടുള്ള വാസ്തവം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ള ഒരു കോണ്ടന്റ് ഒരുപാട് സംസാരിച്ച് ആ പോഡ്കാസ്റ്റ്സ് കേൾക്കുകയും അവർ നടത്തുന്ന പ്രോഗ്രാംസും പലതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തിരുന്ന ഒരു ഡോക്ടറുണ്ട്. ഞാൻ പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ കുണ്ടലിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥാപകമായിട്ടുള്ള ജീവനം നാച്ചുറൽ ഹൈജീൻ സെൻറ്റർ, അതൊരു നാച്ചുറോപ്പത്തിക് സെൻറ്ററാണ്. ശ്രീമതി ജെനി കളത്തിലാണ് സെൻറ്റർ നയിക്കുന്നത്. അവരവിടെ നാച്ചുറോപ്പതി സെന്ററിൽ ഔഷധരഹിതമായ ചികിത്സാ പദ്ധതി എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ ഒരു സെന്ററിലെ എല്ലാ പ്രോഗ്രാംസും നടക്കുന്നത്. അങ്ങനെ ഡോക്ടറിൻ്റെ ഒരു ഒരാഴ്ചത്തെ ഒരു ചെറിയൊരു യോഗ പ്രോഗ്രാം ഞാൻ ജോയിൻ ചെയ്യേണ്ടത്. ഇതിനു മുമ്പേ ഞാൻ യോഗ ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറേ കാലത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ്, ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും യോഗ പ്രോഗ്രാം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, പോസിറ്റീവ് മാറ്റങ്ങൾ, കാര്യം ഒരാഴ്ചയും ഞാൻ അത് അറ്റൻഡ് ചെയ്തിട്ടായിട്ടില്ല വെച്ചാലും അതെനിക്ക് വരുത്തിയിട്ടുള്ള മാറ്റങ്ങളിലെ ഏറ്റവും വലിയ കാര്യമാണ് എനിക്ക് ചെറുപ്പത്തിലേക്ക് പോവാൻ സാധിക്കുക എന്ന് പറയുന്നത്. അത് മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കുറേ കൂടി, നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവിൽ ഞാൻ ആ വ്യത്യാസം കാണുന്നുണ്ട്. വിശപ്പ് ക്രമീകരിച്ചതിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് വളരെയധികം മനസ്സിലാവുന്നുണ്ട്. അപ്പം എനിക്ക് കുറേശ്ശെ സ്ട്രക്ചറൽ ഇഞ്ചുറീസ് ഉള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ചെറിയ ആക്സിഡൻസും ഇഞ്ചുറീസും എല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് സ്ഥിരമായിട്ട് ഇവിടെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ നമുക്കറിയാം, നമ്മൾക്ക് കൈറോ പ്രാക്ടിക് ആയാലും ഫിസിയോതെറാപ്പിസ്റ്റ് ആയാലും ഒട്ടും മിക്ക ആൾക്കാരും അവരുടെ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും അതിന് സമയം കണ്ടെത്തലും അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെയാണ് സാമ്പത്തിക ചിലവ്, അതും വളരെ കൂടുതലാണ്. അങ്ങനെ കുറേ കാരണങ്ങൾ കൊണ്ട് എപ്പോഴും അത് സ്ഥിരമായിട്ട് ചെയ്ത് പോകുന്ന ആൾക്കാരും ഒക്കെ വളരെ കുറവാണ്. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഹൈഡ്രോതെറാപ്പി ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ രണ്ട് കാൽമുട്ടനും കുറച്ച് സിവിയറായിട്ടായിരുന്നു മെനിസ്കസ് ടയർ ഉണ്ടായി, രണ്ട് കാലിനും ഉണ്ടായിരുന്നു. അപ്പോൾ നടക്കാനുള്ള ബുദ്ധിമുട്ടുകളും ക്രച്ചസിൻ്റെ ഉപകാരം കൊണ്ട് മാത്രം നടന്നിരുന്നൊരു കാലമൊക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മൾ തന്നെ നമ്മളെ എടുത്ത് കൊണ്ടുപോണ പോലത്തെ ഒരു ഫീലിങ്ങാണ്, ഭാരമാണ് ഞാൻ പറയുന്നത്. ഇപ്പം വയ്യായ്മയുടെ കൂടെ ഭാരവും കൂടി ആകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെ അസ്വസ്ഥതകൾ ഉണ്ടാവുമല്ലോ. അപ്പം അതിൽ നിന്ന് എനിക്കൊരു വളരെ പെട്ടെന്നാണ് ഈ ഒരു ആഴ്ചയിൽ വ്യത്യാസം മനസ്സിലായത്. ആ ഒരു റിലീഫ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കേണ്ടായി. ഡോക്ടറിൻ്റെ ഞാൻ പല പ്രാവശ്യം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ള ചില പോഡ്കാസ്റ്റ്സ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ബ്രോഡ്കാസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ, അതിനെ സ്കിൽഫുള്ളായിട്ടുള്ള ഒരാൾ, യൂട്യൂബ് ചാനൽസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം മറ്റുള്ളവരിലേക്ക് ആ അറിവ് എത്തിക്കണം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായി. അതിന് ഇൻ്റർനാഷണൽ യോഗ ഡേയുടെ ചുറ്റുവട്ടത്തുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നി. ഡോക്ടർ ജെനിക്കും ജീവനും നാച്ചുറൽ ഹൈജീൻ സെൻറ്ററിനും എനിക്ക് ഇങ്ങനെ ഒരു കാര്യം അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ തന്നെ നേരിട്ട് ആ സെൻറ്ററിൽ കൊടുത്ത ഒരു ആരോഗ്യ വിചാരമുണ്ട് യോഗയെക്കുറിച്ച്. ആ ഓഡിയോ 92.3 മലയാളം FM റേഡിയോയുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ എനിക്ക് പൂർണ്ണ അനുവാദം തന്നതിനും ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർക്ക് പറയാനുള്ള യോഗശാസ്ത്രത്തെക്കുറിച്ചും ഉപകാരങ്ങളെക്കുറിച്ചുമുള്ള ആരോഗ്യ ശാസ്ത്രം കേട്ട് തിരിച്ചു വരാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് June 21 യോഗാദിനമാണ്, അന്താരാഷ്ട്ര യോഗാദിനം. വാസ്തവത്തിൽ യോഗ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 5000-ലധികം വർഷം പഴക്കമുള്ള ഒന്നാണ്. ആ യോഗ എന്ന് പറയുന്നതിൻ്റെ വലിയൊരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള തലമൊന്നുമല്ല ഇപ്പോഴും നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലത്തെ ചെറിയൊരു ഭാഗമായിട്ടുള്ള യോഗാസനങ്ങൾ, പ്രാണായാമങ്ങൾ, ഇനി അതിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ചെറിയ മെഡിറ്റേഷനുകൾ, ഇത്രയൊക്കെയാണ് സാധാരണ നമുക്ക് വഴങ്ങുന്നവയായിട്ട് ഇപ്പോഴും ഉള്ളത്. അപ്പോൾ ആ ഒരു യോഗ അത്രത്തോളം ആരോഗ്യം നമുക്ക് നൽകുന്ന ഒന്നാണ്. അതായത് ശരീരത്തിൻ്റെ മാത്രമല്ല, ശാരീരികമായിട്ടുള്ളതും മാനസികമായിട്ടുള്ളതും സോഷ്യലായിട്ടുള്ള നമ്മളുടെ ഇടപെടലുകൾക്കും എല്ലാ തലത്തിലും ഒരു ബാലൻസ് നിലനിർത്താനായിട്ടുള്ളൊരു കരുത്ത് നമുക്ക് തരുന്ന ഒന്നായിട്ടാണ് യോഗ ഉള്ളത്. എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? യോഗയിലൂടെ, യോഗ എന്ന് പറയുന്നത് ഒരു യുജ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നും ആണ് യോഗം എന്ന് പറയുന്നത് ഉത്ഭവിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു. അപ്പോൾ യോഗം എന്ന് പറഞ്ഞാൽ, യുജ് എന്നാൽ യൂണിയൻ എന്നാണ് അർത്ഥം. കൂടിച്ചേർന്നിരിക്കുന്നത്, ഒന്നായിരിക്കുന്നത് എന്ന് പറയുന്നതാണ് യോഗ എന്നതിൻ്റെ അർത്ഥം തന്നെ. അവിടെ യോഗയ്ക്ക് കൈയും കാലും ഇളക്കിക്കൊണ്ടുള്ള ആസനങ്ങളെന്നോ പ്രാണായാമങ്ങളെന്നോ സൂര്യ നമസ്കാരമെന്നോ ഒന്നുമല്ല അർത്ഥം. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേർന്നിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ആ ചേർന്നിരിക്കേണ്ടത് എന്താണ്? ചേർന്നിരിക്കുക എന്ന് പറയുമ്പോൾ എന്തോ മറ്റൊന്നിനോട് ചേർന്നിരിക്കണം എന്നുള്ളൊരവസ്ഥയുണ്ടല്ലോ. ചേർന്നിരിക്കേണ്ടത് ശരീരവും മനസ്സും ആണ് ഇവിടെ നമുക്ക് ചേർന്നിരിക്കേണ്ടത്. ഒരാരോഗ്യം എന്ന് പറയുന്ന ഒന്നിൻ്റെ ബേസിൽ നിന്ന് നമ്മൾ വർത്തമാനം പറയുമ്പോൾ അവിടെ ചേർന്നിരിക്കേണ്ടത് ശരീരവും മനസ്സുമാണ്. അപ്പോൾ ശരീരവും മനസ്സും എന്തിനാണ് ചേർന്നിരിക്കുന്നത്? ശരീരവും മനസ്സും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയെ നമ്മൾ യോഗം എന്ന് പറയും, യോഗ എന്ന് പറയുന്നു. ഇത് ചേർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സന്തോഷമുണ്ട്. ശരീരം ഒരിടത്തും മനസ്സ് വേറൊരിടത്തും എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ദുഃഖങ്ങളും നിരാശകളും നഷ്ടങ്ങളും അങ്ങനെയുള്ളതിൻ്റെ കണക്കുകളൊക്കെ നിൽക്കുമ്പോൾ ശരീരത്തോടൊപ്പം മനസ്സ് നിൽക്കുന്ന അവസ്ഥയിൽ ഇതിനെല്ലാം അപ്പുറത്ത് നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ശാന്തത എല്ലായ്പ്പോഴും നിലനിർത്താനായിട്ട് സാധിക്കുന്നു. ഒരു ഒരു ഇംബാലൻസ് ഇപ്പോൾ ഫിസിക്കലായിട്ട് നമുക്കൊരു പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒരു എന്തോ ഒരു തരത്തിലുള്ള ഇംബാലൻസ് അല്ലേ നമ്മൾ കാണുന്നത്. മനസ്സിലൊരു പിരിമുറുക്കം എന്ന് പറയുമ്പോൾ എന്തോ ഒരു ബാലൻസ് തെറ്റിയ അവസ്ഥ എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു ഇംബാലൻസ് പരിഹരിക്കാനായിട്ട് ഉള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗവും എന്നാൽ നിരന്തരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് മനസ്സും ശരീരവും ഒന്നായിരിക്കുന്ന ഒരു അവസ്ഥ സൃഷ്ടിക്കുക എന്ന് പറയുന്നത്. നമുക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ അങ്ങനെ ഒന്ന് സാധിക്കുന്നുള്ളൂ ഇപ്പോൾ. പക്ഷെ ചെറുപ്പകാലങ്ങളിൽ അങ്ങനെയല്ല. നമ്മളെല്ലാവരും ചെറിയ കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത്, കുട്ടികളായിരുന്ന സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും എപ്പോഴും ഒരുമിച്ച് തന്നെയാണ്. എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ തന്നെയാണ് നമ്മുടെ ശ്രദ്ധ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും പഴങ്കഥകളുടെ പുറകെ പോയി അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ആലോചിച്ച് സന്തോഷിക്കാനോ ദുഃഖിക്കാനോ ഒന്നും ഇരിക്കാറില്ല. കുട്ടിപ്രായത്ത് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പം എന്താണോ ഉള്ളത് ഇതാണ് ഇപ്പോഴത്തെ ലൈഫ്, അത്രയേ ഉള്ളൂ. ഇപ്പം നല്ല സന്തോഷമാണ്, ഇപ്പോൾ കുറേ മിഠായികളൊക്കെ കിട്ടിയിരിക്കുന്നു. അപ്പം അതൊക്കെ കഴിക്കുന്നതിലുള്ള സന്തോഷമാണെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷം. ഇനി അടുത്ത നേരത്ത് ഈ മിഠായി അധികം കഴിച്ചതിന് അമ്മയുടെ കയ്യിൽ നിന്നും തല്ലുകൊണ്ടു, അപ്പോൾ ആ തല്ലുകൊണ്ട് വേദനിച്ചു, വേദനിച്ച് ഞാൻ കരയുകയാണ്. അപ്പോൾ കരയുകയാണ് എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ റിയാലിറ്റി. അത് ആ കുട്ടി അംഗീകരിക്കാൻ തയ്യാറാണ്, അംഗീകരിച്ചിരിക്കുന്നു, കരയുന്നു. കരച്ചിൽ കഴിയുന്നതോടുകൂടി, അതായത് ആ വേദന മാറുന്നതോടുകൂടി കരച്ചിൽ കഴിഞ്ഞു. വേദന മാറിക്കഴിഞ്ഞാൽ ആ തല്ലിയ കഥയും കരഞ്ഞ കഥയും എല്ലാം അവസാനിച്ചു. അത് കഴിഞ്ഞ് അടുത്ത നിമിഷത്തിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. അപ്പം അവിടെ എല്ലായ്പ്പോഴും ജീവിക്കുക എന്ന് പറയുന്ന ഒന്ന് നടക്കുന്നുണ്ട്. പക്ഷെ ഇപ്പം നമുക്ക് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അറിയുന്നത് പോലുമില്ല. നമ്മുടെ ഓരോ ദിവസങ്ങൾ കടന്നു പോകുന്നതോ നമ്മുടെ വയസ്സ് പ്രായം ഇങ്ങനെ കൂടിക്കൂടി പോരുന്നതോ ഒക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ? ഒന്നും അറിയുന്നില്ലല്ലോ. ഒരു നിമിഷവും നമ്മൾ അറിയുന്നില്ല. ഇപ്പം ഇന്ന് രാവിലെ എഴുന്നേറ്റു വൈകുന്നേരം ഒരു ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ടൊന്നും നമ്മുടെ തലയിലില്ല. എന്തെങ്കിലും അഞ്ചാറ് കാര്യങ്ങൾ ഓർത്തെടുത്ത് പറയാമെന്നുള്ളതല്ലാതെ അത്രയേറെ വിഷയങ്ങളിലൂടെ നമ്മൾ വാസ്തവത്തിൽ കടന്നുപോയെങ്കിലും ഒന്നും നമ്മുടെ ഉള്ളിൽ രജിസ്റ്റർ ആയിട്ടൊന്നുമില്ല. അപ്പം ശരീരത്തോടൊപ്പം മനസ്സ് നിൽക്കുന്നില്ല. ഇത് അത്യന്തം ദുഃഖമുണ്ടാക്കുന്നവയാണ്. ദുഃഖത്തിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ നിമിഷത്തിൽ എൻ്റെ മനസ്സ് എൻ്റെ ശരീരത്തോടൊപ്പം നിലനിർത്താൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഏതു കൂടിയ പിരിമുറുക്കത്തെയും വളരെ അനായാസമായിട്ട് എനിക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ തന്നെ. എല്ലാവരിലും ഒരു പ്രത്യേക അവരുടെ അവരുടെ ലൈഫിലേക്ക് വരുന്ന എത്ര കൂടിയ സ്ട്രെസ്സായിക്കോട്ടെ, വേദനകളായിക്കോട്ടെ, ദുഃഖമായിക്കോട്ടെ, ഇതിനെയെല്ലാം വളരെ അനായാസമായിട്ട് അതിലൂടെ അതിനെയും തരണം ചെയ്ത് പോകാനുള്ള ശേഷി എല്ലാവരിലും ഉണ്ട്. പക്ഷേ മനസ്സ് ശരീരത്തോടൊപ്പം ആ പ്രസൻറ്റിൽ നിൽക്കാൻ മനസ്സ് നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷേ എന്ത് സംഭവിക്കും? ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ പാസ്റ്റ് ചിന്തിച്ചു, അതുമായിട്ട് കണക്റ്റായി, പഴയൊരു പ്രശ്നത്തെ മുൻപിലേക്ക് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്നു, ദുഃഖം കൂടിയ ദുഃഖത്തിലേക്ക് നമ്മൾ വീഴുകയായി. ഇപ്പോഴത്തെ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല. കാരണം നമ്മളെ ഇങ്ങനെ പഴങ്കഥകൾ വന്ന് കാർന്നു തിന്നുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക ഇപ്പോഴത്തെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നിമിഷത്തിൽ നിൽക്കുമ്പോൾ പോലും. അപ്പം അതിൽ നിന്നും വ്യത്യാസമായിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ വ്യാപരിക്കുന്ന സകലതിലും മനസ്സിനെയും കൂടി എല്ലായ്പ്പോഴും പങ്കെടുപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് ഈ യോഗ എന്ന് പറയുന്ന പ്രാക്ടീസ് സഹായിക്കും. അപ്പോൾ യോഗ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു മെയ് വഴക്കം, ശരീരത്തിനൊരു വഴക്കം ഉണ്ടാക്കാൻ, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മസിൽ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ബാലൻസോ വർദ്ധിപ്പിക്കാനോ ജസ്റ്റ് ഒരു മെൻ്റൽ സ്ട്രെസ് കുറയ്ക്കാനോ എന്നുള്ളതിനൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഓരോ നിമിഷത്തിലും ഒരു പൂർണ്ണത അനുഭവിച്ചുകൊണ്ട് പോകാനായിട്ടും യോഗ നമ്മളെ സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ യോഗ പരിശീലിക്കുക, യോഗ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. യോഗ പരിശീലിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാലത്തും യോഗ ലൈഫിൻ്റെ ഭാഗമാക്കിയിട്ടുള്ള ഏതൊരു വ്യക്തിയെടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ അയാളുടെ ലൈഫിൽ ഒരു സൗന്ദര്യം കാണാൻ പറ്റും. വേറെ വളരെ രസകരമായിട്ടുള്ള ഒരു ചിട്ടയായിട്ടുള്ളൊരു ലൈഫും അവിടെ ഒരു ബ്യൂട്ടി ഉണ്ട്. വളരെ കാര്യമായിട്ടുള്ള രോഗങ്ങളിലേക്ക് അയാൾ വീണു പോകുന്നില്ല, ഒന്നുമില്ല. പക്ഷെ ബാക്കി ഉള്ളവരുടെ വളരെ അലസമായിട്ടുള്ള ജീവിതം നയിക്കുന്നവരുടെ തരത്തിലുള്ള ഉല്ലാസമായിരിക്കില്ല ഇദ്ദേഹത്തിൻ്റെത്. ഒരു പക്ഷെ അങ്ങനെയല്ലാത്തവർക്ക്, യോഗിക് വേ ഓഫ് ലൈഫിൽ ജീവിക്കുന്നവരെ പുറമേ ഉള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു ബോറൻ ലൈഫാണെന്നൊക്കെ തോന്നിയേക്കാം. പക്ഷെ അവിടെ ബോറൻ ലൈഫല്ല, അയാളുടെ ലൈഫിൽ അയാൾ ഓരോ നിമിഷവും ജീവിക്കുന്നുണ്ട്. ഓരോ നിമിഷവും പൂർത്തിയാക്കിയിട്ട് തന്നെയാണ് അടുത്ത നിമിഷത്തിലേക്ക് പോകുന്നത്. അയാൾ അറിയുന്നു, ആ അറിവോട് കൂടിയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ യോഗ പരിശീലനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ. കാരണം ആ അറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതിലാണ് ഈ വർത്തമാനകാലത്തിൽ ഈ നിമിഷത്തിൽ നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ അവിടെ ആരോഗ്യമുണ്ട്, സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, സംതൃപ്തിയുണ്ട്. ഇത് തന്നെയാണ് യോഗയുടെ ലക്ഷ്യം. അപ്പം എല്ലാവർക്കും യോഗാദിനാശംസകൾ. എല്ലാവരും യോഗ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക. എല്ലാവർക്കും നന്ദി.

0: ശ്രീമതി ഡോക്ടർ ജെനിയുടെ യോഗാദിന ആശംസകളും അതിനുശേഷം നല്ല ഒരു ഗാനം. അതൊരു റീമിക്സാണ്. മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ഗാനമാണ് അല്ലിയാമ്പൽ കടവിലെ. വളരെ പഴയ ഒരു ഗാനത്തിൻ്റെ റീമിക്സ് ആണെങ്കിൽ പോലും അതിൻ്റെ മാധുര്യമോ അതിൻ്റെ സത്തോ നമ്മളിലേക്ക് എത്തിക്കുന്ന ഇമോഷൻസോ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ ആ പാട്ട് റീക്രിയേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇനി കൂടുതൽ വിശേഷങ്ങളിലേക്കോ അല്ലെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസ് ഷെയറിങ്ങോ പാട്ടുകളോ ഒക്കെ കടന്നു പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇമ്പോർട്ടൻ്റ് സെഗ്മെൻറ്റിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ബ്രോഡ്കാസ്റ്ററും വാർത്ത അവതാരികയുമായിട്ടുള്ള മായ ചേച്ചി ഇന്നത്തെ വാർത്തകളുമായി എത്തിയിട്ടുണ്ട്. വാർത്തകൾ കേട്ടതിന് ശേഷം തിരിച്ചു വരാം.
1: നമസ്കാരം ശ്രോതാക്കളെ, പ്രവാസി ന്യൂസ് റൂമിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഇന്നത്തെ ന്യൂസ് പോഡ്കാസ്റ്റുമായി ഞാൻ മയ്യ. ആദ്യമായി ദേശീയ വാർത്തകൾ. രാജ്യത്ത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അഥവാ മൂലധന ലാഭ നികുതിയിൽ ഇളവ് പ്രഖ്യാപിച്ചു. ചെറുകിട ബിസിനസ് മേഖലകൾ കൂടുതൽ ഊർജ്ജസ്വലമാക്കുവാനും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുവാനുമാണ് ആന്റണി അൽബനി സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം. 2025 കണക്കുകൾ പ്രകാരം ഓസ്ട്രേലിയയിൽ രാജ്യത്തെത്തുന്നവരുടെയും തിരികെ പോകുന്നവരുടെയും കണക്കായ നെറ്റ് ഓവർസീസ് മൈഗ്രേഷൻ 3 വർഷത്തിനിടയിൽ ഏറ്റവും താഴ്ന്ന നിലയിൽ ആയി കുറഞ്ഞുവെന്ന് റിപ്പോർട്ട്. 3 വർഷത്തെ അപേക്ഷിച്ച് 9% കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിക്ടോറിയ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയവുമായി പ്രതിപക്ഷം. പ്രീമിയർ ജസിന്റ അലിനും മന്ത്രിസഭയ്ക്കുമെതിരെ ധനവിനിയോഗത്തിലെ പാളിച്ചകളടക്കം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ജസ് വിൽസൺ മീഡിയകളിലൂടെ ജനങ്ങളെ അറിയിച്ചിരുന്നു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിലാവും 4 വർഷ കാലാവധിയിലുള്ള ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക. നവംബർ മാസ കാലയളവിൽ ആണ് അടുത്ത സംസ്ഥാന തിരഞ്ഞെടുപ്പ്. ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലായതും തുടർച്ചയായി 3 പ്രാവശ്യം പലിശ നിരക്ക് ഈ വർഷം വർദ്ധിപ്പിച്ചതിനാലും തൽക്കാലം പലിശ നിരക്ക് 4.35% തുടരാം എന്ന് ഓസ്ട്രേലിയൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചു. ഭവന വായ്പ ഉള്ളവർക്ക് ഈ തീരുമാനം താൽക്കാലിക ആശ്വാസമാണ്. എന്നിരുന്നാലും വിലക്കയറ്റം നിയന്ത്രിക്കുവാൻ സാധിക്കാതെ വന്നാൽ പലിശ നിരക്ക് കൂട്ടേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പ് ഇല്ലാതില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജൂലൈ മാസത്തിലെ ഓസ്ട്രേലിയൻ സന്ദർശനത്തോടനുബന്ധിച്ച് വിക്ടോറിയയിലെ മെൽബണിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വേദി ഒരുങ്ങുന്നു. പ്രശസ്തമായ മാർബിൾ സ്റ്റേഡിയത്തിൽ മെൽബൺ മീറ്റ്സ് മോദി എന്ന് പേരിട്ടിരിക്കുന്ന ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഡയോസ്പോറ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മെഗാ കമ്മ്യൂണിറ്റി ഇവന്റിൽ താൽപര്യ പത്രം സമർപ്പിക്കുവാനുള്ള ഓൺലൈൻ പോർട്ടൽ വഴി റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് നിരവധി ആളുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ കണ്ടെത്തിയ കുടിയേറ്റ കടൽ പക്ഷികളിൽ H5 പക്ഷിപ്പനി കണ്ടെത്തിയതായി റിപ്പോർട്ട്. ഇതിനു മുമ്പും ഓസ്ട്രേലിയയുടെ പുറം പ്രദേശങ്ങളിലെ ചില മേഖലകളിൽ H5 വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. അന്താരാഷ്ട്ര വാർത്തകൾ. ഫ്രാൻസിൽ നടന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചേർന്ന് മാസങ്ങൾക്ക് ശേഷമുള്ള ആദ്യ പൊതുസമ്മേളനം നടന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആതിഥേയത്വം വഹിച്ച ഉച്ചകോടിയിൽ പ്രധാന ആഗോള വിഷയങ്ങളെക്കുറിച്ചുള്ള നേതാക്കളുടെ ചർച്ചകൾ നടന്നു. ലണ്ടനിലെ വരുവാനിരിക്കുന്ന സ്റ്റീൽ താരിഫ് വ്യവസ്ഥയെച്ചൊല്ലി തർക്കമുണ്ടായിട്ടും ഇന്ത്യയുമായുള്ള ബ്രിട്ടന്റെ സ്വതന്ത്ര വ്യാപാര കരാർ July 15 പ്രാബല്യത്തിൽ വരുമെന്ന് ബ്രിട്ടീഷ് സർക്കാർ ബുധനാഴ്ച അറിയിച്ചു. July 1 പ്രാബല്യത്തിൽ വരുവാനിരിക്കുന്ന പുതിയ UK സ്റ്റീൽ വ്യാപാര നടപടികളുടെ ആഘാതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർന്നിരുന്നു. എന്നാൽ ഫ്രാൻസിൽ നടന്ന G7 നേതാക്കളുടെ ഉച്ചകോടിയിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് വ്യാപാര കരാർ നടപ്പാക്കലുമായി മുന്നോട്ടു പോകുവാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചത്. നോബൽ സമ്മാനത്തിന് ശേഷം ശാസ്ത്രത്തിലെ ഏറ്റവും ഉയർന്ന ബഹുമതികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ഭൗതിക ശാസ്ത്രത്തിനുള്ള പുരസ്കാരമായ വോൾഫ് പ്രൈസിനെ കോമ്പോസിറ്റ് ഫെർമിയോണുകളുടെ കണ്ടുപിടുത്തത്തിലൂടെ ലോകത്തെ പ്രമുഖ തിയറിറ്റിക്കൽ ഫിസിസ്റ്റുകളിൽ ഒരാളായ ഇന്ത്യൻ പ്രൊഫസർ ജൈനേന്ദ്ര കെ അർഹനായി. June 18 ജെറുസലേമിൽ നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഇസ്രയേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പുരസ്കാരം സമ്മാനിച്ചു. ലോക പ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ സംവിധായകൻ ജെയിംസ് ബോറസ് അന്തരിച്ചു. ടെലിവിഷൻ കോമഡികളിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായ ബോറോസ് തന്റെ 10 നീണ്ട കരിയറിൽ ചിയേഴ്സ്, ടാക്സി, ഫ്രണ്ട്സ്, ഫ്രേസിയർ, വിൽ ആൻഡ് ഗ്രേസ് പോലുള്ള പ്രശസ്ത സീരീസുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പതിനൊന്ന് എംഇ അവാർഡുകൾ കൂടാതെ 2015 ജെയിംസ് ബാറോസിന് സംഭാവനകളെ ആദരിച്ചുകൊണ്ട് ഡയറക്ടേഴ്സ് ഗിൽഡ് ഓഫ് അമേരിക്ക അദ്ദേഹത്തിന് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡും നൽകിയിരുന്നു. ഇന്ത്യൻ കേന്ദ്രതല വാർത്തകൾ. ടെലിഗ്രാം നിരോധിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്നുള്ള പ്രോട്ടോൺ വി പി എൻ സൈൻ ആപ്പ് അഥവാ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് ആപ്ലിക്കേഷൻ എന്ന സോഫ്റ്റ്വെയർ ടൂൾ 150% വർധനവ് രേഖപ്പെടുത്തി. വി പി എൻ സേവനങ്ങളുടെ പെട്ടെന്നുള്ള വളർച്ച ഉപയോക്താക്കളെ അവരുടെ പതിവ് നെറ്റ്വർക്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് എത്തുവാൻ അനുവദിക്കും. ചോദ്യപേപ്പർ ചോർച്ച വിവാദവും രാജ്യവ്യാപക പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് ഫോർ അണ്ടർ ഗ്രാജുവേറ്റ് അഥവാ നീറ്റ് യു ജി 2026 പുനഃപരീക്ഷ വൻ സുരക്ഷാ നടപടികളോടെ നടന്നു. മെയ് 3 നടത്തുവാൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് യു ജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി റദ്ദാക്കിയിരുന്നു. ഔദ്യോഗിക വിവരങ്ങളിൽ മാത്രം ആശ്രയിക്കുവാനും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന പേപ്പർ ചോർച്ച പോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കുവാനും എൻ ടി എ ഉദ്യോഗാർത്ഥികളോടും രക്ഷിതാക്കളോടും അഭ്യർത്ഥിച്ചു. സംസ്ഥാന തല വാർത്തകൾ. സംസ്ഥാനത്തെ കഴിഞ്ഞ 10 മഴക്കാലത്തും വേനൽക്കാലത്തും ആവർത്തിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന പകർച്ചവ്യാധികളെ ശാസ്ത്രീയമായി പഠിക്കുകയും ഫലപ്രദമായ പ്രതിരോധ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നതിനായി കേരള ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന പകർച്ചവ്യാധി നിയന്ത്രണ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുവാൻ തീരുമാനിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി. സർക്കാർ സ്വകാര്യ മേഖലകളിലെ പ്രഗത്ഭരായ ഡോക്ടർമാർ, ആരോഗ്യ വിദഗ്ധർ, വിവിധ അനുബന്ധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി സമഗ്രമായ സമിതിയായിരിക്കും ഇത്. കേരളത്തിൽ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനംവകുപ്പിന്റെ 100 കർമ്മ പദ്ധതിയുടെ ഭാഗമായി ജനവാസ മേഖലകളിലിറങ്ങുന്ന വന്യജീവികളുടെ ആക്രമണങ്ങൾ കുറയ്ക്കുന്നതിനും വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി തീവ്രമായ പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് തുടക്കം കുറിച്ചു. വന്യമൃഗങ്ങൾക്ക് ജനവാസ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുന്നത് തടയുവാൻ 100 പുതിയ സോളാർ വേലി നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായും വകുപ്പ് പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ദേശീയ വിദ്യാഭ്യാസ നയം 2020 എന്ന പ്രോജക്ട് നടപ്പാക്കുന്നതിന്റെ മാതൃകയായി പ്രവർത്തിക്കുന്ന ആധുനികവും മികച്ച സൌകര്യങ്ങളുള്ളതുമായ മാതൃകാ വിദ്യാലയങ്ങളാക്കി നിലവിലുള്ള സ്കൂളുകളെ ഉയർത്തുകയും നവീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടി തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ അഥവാ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന ഇന്ത്യൻ സർക്കാരിന്റെ കേന്ദ്ര സഹായ പദ്ധതിയുമായി മുന്നോട്ടു പോകുവാൻ കേരളം തീരുമാനിച്ചു. ഈ സ്കൂളുകൾ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം, മികച്ച പഠന രീതികൾ, സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, പരിസ്ഥിതി സൌഹൃദമായ പഠനാന്തരീക്ഷം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന മാതൃകാ സ്ഥാപനങ്ങളായി പ്രവർത്തിക്കും. സംസ്ഥാനത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതിന്റെ ഭാഗമായി നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിലൂടെ ഇതുവരെ ഏകദേശം 10 crore ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തതായി ആഭ്യന്തര വകുപ്പ് അറിയിച്ചു. ലഹരി വ്യാപനം തടയുന്നതിനൊപ്പം ഉറവിടങ്ങൾ കണ്ടെത്തി ശൃംഖല തകർക്കുന്നതിനും പദ്ധതിയിലൂടെ കൂടുതൽ ശാസ്ത്രീയമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ലോക ലഹരിവിരുദ്ധ ദിനമായ June 26 എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ പ്രധാന ചെറുകിട തുറമുഖങ്ങളെ ഏകോപിപ്പിച്ച് സമുദ്രാധിഷ്ഠിത സാമ്പത്തിക വളർച്ച ലക്ഷ്യമിടുന്ന കേരളത്തെ സമഗ്ര തുറമുഖ സംസ്ഥാനമാക്കി മാറ്റുന്നതിനായി മിഷൻ സമുദ്ര പദ്ധതിക്ക് സർക്കാർ തുടക്കമിട്ടു. പദ്ധതിയുടെ ഭാഗമായി വിഴിഞ്ഞം, കൊച്ചി ഉൾപ്പെടെയുള്ള പ്രധാന തുറമുഖങ്ങളെയും സംസ്ഥാനത്തെ 17 ചെറു തുറമുഖങ്ങളെയും ബന്ധിപ്പിച്ചിട്ടുള്ള ഏകീകൃത ശൃംഖല വികസിപ്പിക്കും. തീരദേശ ചരക്ക് നീക്കം, ക്രൂസ് ടൂറിസം, ഉൾനാടൻ ജലഗതാഗതം, ലോജിസ്റ്റിക് സംവിധാനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനും പ്രത്യേക പ്രാധാന്യം നൽകും. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട് 2026 പ്രകാരം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്നൊവേഷനിൽ ബംഗളൂരു ഏഷ്യയിൽ 2 കൈവരിച്ചതായി കർണാടക സർക്കാർ. മികച്ച പ്രകടനം, ഗവേഷണം എന്നിവയുടെ കാര്യത്തിൽ ലോകത്തിലെ ആദ്യ 10 പട്ടികയിലും ബംഗളൂരു ഇടം നേടി. ലോകകപ്പ് വിശേഷങ്ങൾ. ഫിഫ ലോകകപ്പ് 2026 ആവേശകരമായി തുടരുന്നു. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഫിലഡൽഫിയയിൽ വെള്ളിയാഴ്ച നടന്ന മത്സരത്തിൽ ഹെയ്ത്തിക്കെതിരെ എതിരില്ലാത്ത മൂന്ന് ഗോളുകളുടെ തകർപ്പൻ വിജയം നേടിക്കൊണ്ട് ബ്രസീൽ 2026 ഫിഫ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ വിജയം രേഖപ്പെടുത്തി. ഈ വിജയത്തോടെ 5 തവണ ലോക ചാമ്പ്യന്മാരായ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ 1-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. പുതിയ താരങ്ങളുടെയും ടീമുകളുടെയും പ്രകടനങ്ങളും പുതിയ ഫോർമാറ്റും ലോകകപ്പിനെ കൂടുതൽ ആവേശകരമാക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടത് പ്രധാന മലയാളം ന്യൂസ് പോഡ്കാസ്റ്റ്. വാർത്തകൾ എഴുതി വായിച്ചത് ഓസ്ട്രേലിയയിൽ നിന്നും മയ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.

നേരത്തെ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ, ഞാൻ അമ്മൂമ്മയുടെ കൂടെ വളർന്ന കുട്ടിയാണോ എന്നുള്ളത്? ഒരുപക്ഷെ എൻ്റെ ഏതെങ്കിലും പഴയ ബ്രോഡ്കാസ്റ്റ്സിലും ഞാൻ ചെറിയ രീതിയിൽ ഇതൊക്കെ പരാമർശിച്ചിട്ടുണ്ടാകാം. റിപ്പീറ്റ് ആണെങ്കിൽ എന്നോട് ക്ഷമിക്കുക. എന്നിരുന്നാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയവുമായി വളരെയധികം ബന്ധമുള്ള ഒരു കാര്യമായതുകൊണ്ട് അത് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് അത് പങ്കുവെക്കുന്നേ ഉള്ളൂ. എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ അമ്മൂമ്മയുടെ ചില രീതികളുണ്ട്. അവർ എല്ലാ ആഴ്ചയും തിങ്കളാഴ്ച ഒരു വ്രതം, വ്യാഴാഴ്ച വ്രതം, അല്ലെങ്കിൽ ശനിയാഴ്ച, ചിലപ്പോൾ അത് പൂർണ്ണ വ്രതമായിട്ടെടുക്കും. അല്ലാത്ത പക്ഷം അന്ന് സസ്യാഹാരം മാത്രം. അരി കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു നേരം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും പരിപ്പ് വർഗ്ഗങ്ങളും അങ്ങനത്തെയൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തും. ആൻഡ് എൻ്റെ അമ്മയുടെ തറവാട് ഗുരുവായൂർ അടുത്താണ്. അപ്പം ഞങ്ങൾക്ക് ഒരുപാട് തൊടി ഉണ്ടായിരുന്നു. പാടവും പറമ്പും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ തൊടിയുള്ളൊരു സ്ഥലം. അവിടെയാണ് അമ്മൂമ്മ കുറേ കാലം ഉണ്ടായിരുന്നത്. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അമ്മൂമ്മ അവിടെയായിരുന്നു. അപ്പോൾ വെക്കേഷനൊക്കെ ഞങ്ങൾ പോകും. അതിൻ്റെ ഇടയിൽ 2 വർഷം ഞാൻ അവിടെ നിന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നൊരു കാര്യം, അമ്മൂമ്മ ഈ പറയുന്ന പറമ്പിലും എല്ലായിടത്തും നടക്കും. ദിവസേന എന്ന് പറഞ്ഞ പോലെ അതൊരു കാര്യമാണ്. തറവാടിൻ്റെ ഉള്ളിൽ നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത്യാവശ്യമുണ്ട്. കാരണം തറവാട് വീട് ഒരു വലുപ്പമുള്ള ഒരു ഭവനായിരുന്നു. അതിൻ്റെ കൂടെ പറമ്പിലേക്ക് ചെല്ലും. മടല് പറക്കാൻ വരുന്നവർ, തേങ്ങ ഇടാൻ വരുന്നവർ, ചിലപ്പോൾ പാടത്ത് താറാവിനെ ഇറക്കാൻ വരുന്നവർ, ഒന്നും കൂടാതെ പശുവിനെ തീറ്റ കൊടുക്കാൻ വരുന്നവർ, പശുവിനെ കറക്കാൻ ഒരാൾ വരുമായിരുന്നു. ഇങ്ങനെയുള്ള ഓരോരുത്തർ വരുമ്പോഴും അമ്മൂമ്മ അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ പറമ്പിലുണ്ടാവും. ആൻഡ് വെറുതെ അവിടെ നിൽക്കുകയൊന്നുമല്ല, നടക്കും, നല്ലോണം നടക്കും. കുളത്തിൽ പോയിട്ട് കല്ലിൽ തുണികളൊക്കെ കൊത്തി തിരുമ്മി ഒലിമ്പി അലക്കി എടുത്ത് കൊണ്ടുവരണേ, അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. പുതിയ ജനറേഷനിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഈ പറയുന്നതെല്ലാം ഒരു കഥ പോലെ തോന്നുമായിരിക്കും. അവർക്ക് എത്രത്തോളം അത് കണ്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ വളരെ ചെറിയ കുട്ടികൾക്ക് എത്രത്തോളം ഞാൻ പറയണത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നും എനിക്ക് നിശ്ചയമില്ല. എന്നാൽ കൂടി എൻ്റെ അനുഭവം എനിക്ക് ഷെയർ ചെയ്യണമല്ലോ. അതെൻ്റെ വളരെ പ്രിയപ്പെട്ട ഓർമ്മകൾ കൂടിയാണ്. അപ്പം അന്നൊക്കെ അമ്മൂമ്മ ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും. ഇപ്പം ഇടയ്ക്ക് ഞാൻ അമ്മൂമ്മയോട് ചോദിക്കും, ആഴ്ചയിൽ 3 ദിവസം എങ്ങനെയാണല്ലോ അമ്മൂമ്മ. അല്ലാതെ തന്നെ അമ്മൂമ്മ അത്ര അധികം മാംസാഹാരം കഴിക്കുന്ന ആളൊന്നുമല്ല. തീരെ പാടെ സസ്യം ആഹാരം കഴിക്കുന്ന ആളെന്നല്ല കേട്ടോ ഞാൻ പറയണത്. എന്നാലും മാംസം, മത്സ്യ മാംസാദികൾ കഴിക്കുന്നത് കുറവാണ്. കൂടുതലും പച്ചക്കറികൾ, അതും ഞങ്ങളുടെ തൊടിയിൽ നിന്ന് തന്നെ പറമ്പെന്ന് കിട്ടണ കായൽ പഴങ്ങൾ, അതൊക്കെ ആയിരിക്കും ഞങ്ങളുടെ തറവാട്ടിലും കൂടുതൽ ഉപയോഗിക്കുക. മത്സ്യം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ പുഴ മത്സ്യങ്ങൾ, കുള മത്സ്യം, അതൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ അതൊക്കെ അവിടെ കണ്ടിട്ടുള്ളൂ. പിന്നെ വരവൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇതുപോലെ അമ്മയുടെ കസിൻ്റെ ബന്ധത്തിലുള്ള, ഞാൻ വരവൂർ അച്ഛമ്മാന്നാണ് വിളിക്കുക, അച്ഛമ്മയുടെ അടുത്ത് പോയാൽ അവർക്ക് അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് നെല്ല് പുഴുങ്ങുന്നതും കുത്തുന്നതും അതൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ളത്. അവിടെയും ഇങ്ങനത്തെ ഒരു ജീവിത രീതിയാണ് വരവരച്ചമ്മയ്ക്കും മുത്തച്ഛനൊക്കെ. എന്നൊക്കെ ഞാൻ ചെറിയ കുട്ടിയാണ്, 3ാം ക്ലാസ് 4ാം ക്ലാസ് അങ്ങനെ. പിന്നെ ഇത്തിരി വലുതായി അമ്മൂമ്മ ഞങ്ങളുടെ കൂടെ വന്നു. 89-ാം വയസ്സിൽ അമ്മൂമ്മയുടെ ചരമമാവുന്നത് വരെ ഞങ്ങളുടെ കൂടെ ആയിരുന്നു അമ്മൂമ്മ. എൻ്റെ വസന്തകാലം എന്നൊക്കെ പറയുന്നത് ആ ഒരു പീരീഡ് ആയിരുന്നു, അമ്മൂമ്മ ഉണ്ടായിരുന്ന കാലം. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് വലിയ കുട്ടിയായി, ബുദ്ധി വികസിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അമ്മൂമ്മയോട് ചോദിച്ചു, അമ്മൂമ്മ എന്തിനാ തിങ്കളാഴ്ച വ്രതം എടുക്കണേ? അപ്പോൾ കഥ എന്നുള്ള രീതിയിൽ പറയും. മോളും എടുത്ത് തുടങ്ങണം. അപ്പം ഞാനിത്തിരി കുറച്ചും കൂടി വലിയ കുട്ടിയായി, പ്രായോഗിച്ചു എന്ന് കണ്ടപ്പോൾ എന്നോട് പറയുന്നത് തിങ്കളാഴ്ച വ്രതം മോളും എടുക്കണം, പെൺകുട്ടികളും എടുക്കേണ്ട വ്രതമാണ്, നല്ല ഭർത്താവിനെ കിട്ടാനും വിവാഹം കഴിഞ്ഞാൽ ആ ഭർത്താവ് ആരോഗ്യം ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ ഉള്ള സ്ത്രീകൾ ചെയ്യുന്ന വ്രതമാണ്, അപ്പം അതെടുക്കണം എന്ന് പറഞ്ഞു. വ്യാഴാഴ്ച ചോദിച്ചപ്പോൾ അത് വിഷ്ണു പ്രീതിക്കാണ്. പിന്നെ ശനിയാഴ്ച, അങ്ങനെ ഓരോ ദിവസവും ഓരോന്നുണ്ട്. ഇത് കൂടാതെ എല്ലാ മാസവും മലയാള മാസം 1ാം തീയതി വ്രതമായിരിക്കും. ഇതിനപ്പുറം ഇപ്പോൾ ഗുരുവായൂര് ഏകാദശി വരുമ്പോൾ അതുണ്ടാവും. മാസത്തിലെ എല്ലാ ഏകാദശിക്കും അമ്മൂമ്മയ്ക്ക് ഇതുപോലെ വ്രതമുണ്ട്. മണ്ഡലകാലമായ പിന്നെ പറയേണ്ട, 41 ദിവസം. അങ്ങനെ അങ്ങനെ ഒരു വർഷത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആഴ്ചയും എല്ലാ മാസം എന്ന് പറഞ്ഞ പോലെ ഇതൊരു അവരുടെ രീതി അങ്ങനെയായിരുന്നു. ഇതിൻ്റെ ഒപ്പം കുറേ നടക്കലും കാര്യങ്ങളും എല്ലാ പണിയെടുക്കലും ഒക്കെ എൻ്റെ ഓൻ്റെ ഓർമ്മയിൽ. ഞാൻ ഓസ്ട്രേലിയയിലേക്ക് വരുന്നത് 2005-ൻ്റെ അവസാനം എൻ്റെ വിവാഹത്തിനൊക്കെ ശേഷമാണ്. അപ്പം വരയ്ക്കും
അമ്മമ്മയ്ക്ക് ഓക്കെ ഒരു 80 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്ക് ഉണ്ടാകേണ്ട ചില അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ സന്ധിവേദനയുണ്ട്, പിന്നെ രക്തവാദം, അത് അവരുടെ ഫാമിലിയിൽ എൻ്റെ അമ്മയുടെ ഉള്ള ആൾക്കാരാണ്. അപ്പം ജനറ്റിക്സ് വഴി കിട്ടിയിട്ടുള്ളതൊന്നും എങ്ങോട്ടും പോകൂല. അപ്പം അതൊക്കെ ഉണ്ട് കയ്യിൽ. എന്നാലും അങ്ങനെ കിടപ്പാവുന്ന ഒരു അസുഖങ്ങളോ തീരെ വയ്യായ്മ വരികയോ ഒന്നുമില്ല. അതേപോലെ എൻ്റെയൊക്കെ വീട്ടിൽ ഇപ്പം ഞാൻ കൂടുതലും പച്ചക്കറിയായിരിക്കും, മത്സ്യമായിരിക്കും ഒരു സസ്യം അല്ലാത്ത ആഹാരം. ഇപ്പം മാംസം അല്ലെങ്കിൽ മത്സ്യാഹാരം എന്ന് പറയുമ്പോൾ മത്സ്യമായിരിക്കും കൂടുതൽ വീട്ടിലുണ്ടാവുക. കോഴി അല്ലെങ്കിൽ താറാവോ അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ തന്നെ പറയണം. ആരെങ്കിലുമൊക്കെ നമുക്ക് ഗസ്റ്റ്സ് വരിക, അതും ഇങ്ങനത്തെ കഴിക്കുന്ന ആൾക്കാർ വരുമ്പോഴാണിത്. അല്ലെങ്കിൽ ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് കുട്ടികളുടെ, ഇപ്പം ഞങ്ങൾ എൻ്റെയോ എൻ്റെ ഏട്ടൻ്റെയോ ആരുടെയെങ്കിലും ഒക്കെ ബർത്ത്ഡേ വരുമ്പോൾ അപ്പോഴൊക്കെയാണ് ഞങ്ങൾക്ക് ഈ കോഴി പാചകം ചെയ്തിട്ടുള്ള വിഭവങ്ങളൊക്കെ വീട്ടിലുണ്ടാവുള്ളൂ. ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷമാണ് ചിക്കൻ ഒരു ദിവസേന എന്ന് പറഞ്ഞ പോലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതൊക്കെ. അല്ലാത്ത പക്ഷവും ഹെൽത്തി ആയിരുന്നു. പ്രോട്ടീൻ എന്ന് പറയാൻ സസ്യാഹാരത്തിൽ നിന്ന് തന്നെ വരുന്ന പ്രോട്ടീൻസാണ് കൂടുതൽ കഴിച്ചിരുന്നത്. അപ്പം ഞാൻ കുറച്ചിങ്ങനെ വലുതായി കഴിഞ്ഞപ്പോഴേക്കും അമ്മമ്മ ഈ കഥകൾ മാറി, അതായത് അയ്യപ്പസ്വാമിയെ പ്രീതിപ്പെടുത്താനാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിക്ക് നമ്മളിങ്ങനെ ചെയ്തില്ല വെച്ചാൽ ഗുരുവായൂരപ്പന് വിഷമാവും, നമ്മളെ പണിഷ് ചെയ്യും, അപ്പോൾ അതുണ്ടാവും, അങ്ങനത്തെ ശാപമൊന്നും ആക്കാൻ പറ്റില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു കഥകൾ, അതായത് ചെറിയൊരു ഭയം എവിടെയോ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കഥകളൊക്കെ ഇങ്ങനെ പറയും. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ തിങ്കളാഴ്ച വ്രതം വ്യാഴാഴ്ചയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞുതരും. അതിൽ എണ്ണയച്ച് കുളിക്കേണ്ട ദിവസങ്ങളുണ്ട്, ചൊവ്വാഴ്ച മസ്റ്റായിട്ട് എണ്ണയച്ച് കുളിച്ചോളണം. മേമയിലും തലയിലും നസലായിട്ട് നല്ല എണ്ണയോ തേപ്പിക്കും, അല്ലെങ്കിൽ ആച്ചി എണ്ണ പറയില്ലേ, കാച്ചി എണ്ണ തേച്ച് അങ്ങനെ കുളിക്കണം. ചൊവ്വാഴ്ച നിർബന്ധമായിട്ട് ചെയ്തോളണം. അതുപോലെ വീക്കെൻഡ് വരുമ്പോൾ ശനി ഞായറുകളിൽ ശനിയാഴ്ചയാണ് അതിന് പ്രിഫറൻസ്, അപ്പം അത് ചെയ്തോളണം. അപ്പോൾ രണ്ടു ദിവസം എണ്ണയച്ച് കുളി ആയിരുന്നു കുട്ടിക്കൊള്ളു. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വളർന്നിട്ടുള്ളത്. അത് വെറുതെ പറഞ്ഞു ജോലി പഠിപ്പിക്കുകയൊന്നുമില്ല. എൻ്റെ അമ്മമ്മ അത് ചെയ്യുന്ന ആളായിരുന്നു. അമ്മ അത്ര തന്നെ അതിൽ കണിശുള്ള ആളല്ല. അച്ഛനും തിരക്കേടില്ല. ഒരു നല്ല പ്രായം വരെ എൻ്റെ അച്ഛൻ 60-61 വയസ്സാകുമ്പോഴേക്കും മരിച്ചുപോയി. പക്ഷെ എന്നായാലും അച്ഛനും ഉണ്ടായിരുന്നു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പം അത് ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നു. പിന്നെ ഞാൻ വലുതായപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടിക്കാലത്ത് ഞാൻ പറഞ്ഞ കഥകളൊക്കെ അതും വിശ്വസിക്കുക. നമ്മൾ കാരണം എല്ലാത്തിലും ദൈവവിശ്വാസത്തിൻ്റെ അംശം ആ കഥകളിലുണ്ട്. അപ്പം അത് പാടെ തെറ്റാണെന്നൊന്നും അമ്മമ്മ സമ്മതിക്കില്ല. കാരണം ദൈവവിശ്വാസം അഭയവും ഉള്ളിൽ പോകാൻ പാടില്ലല്ലോ. അത് ബഹുമാനം എന്നുള്ള രീതിയിലുള്ള ഭയം പറഞ്ഞ പോകാൻ പാടില്ല. പിന്നെ പിന്നെ പറഞ്ഞു തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ദിവസേന കുളിക്കുന്നില്ലേ, നമ്മളുടെ തൊക്ക് അല്ലെങ്കിൽ തൊലി പുറമേയുള്ള അഴുക്ക് കളയാനും ഒക്കെ നമ്മൾ കുളിച്ച് വൃത്തിയായി നടക്കുന്നു. നമ്മൾ അലക്കി വൃത്തിയാക്കിയ തുണികളാണ് ഇടുന്നത്. എല്ലാ ദിവസവും നമ്മൾ ആഹാരം ഭക്ഷിക്കുന്നുണ്ട്. അതേപോലെ നമ്മൾക്ക് നമ്മളുടെ രാവിലെ വിസർജന രീതികളും നടക്കുന്നുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും വേണ്ട എന്ന് വെക്കുന്നില്ല. അതേപോലെയാണ് വ്യായാമം. വ്യായാമം ചെയ്യാനായിട്ട് പുറത്തു പോയി അത് അതിന് സമയം വേറെ കണ്ടെത്തി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മളുടെ ദഹനം ശരിയാവുകയും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അകത്ത് കുത്തി നിറച്ചിട്ടായിരിക്കരുത്. അതായത് ഭക്ഷണത്തിൻ്റെ അളവ് കുറവായിരിക്കണം, കഴിക്കുന്ന ഭക്ഷണം അതുപോലെ ആയിരിക്കണം നമുക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ. ഇന്ന് എല്ലാവരും ഫോഴ്സ്ഫുള്ളിയാണ് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് 24 മണിക്കൂർ അല്ലെങ്കിൽ എന്തിനു ഒരു ദിവസം 12 മണിക്കൂർ എന്നുള്ള കണക്ക്, രാത്രിയെ വിട്ടോളൂ, 12 മണിക്കൂർ എന്നുള്ള കണക്കിൽ പോലും നമുക്ക് ഭക്ഷണം ചുരുക്കി ചെയ്യുക. അപ്പോൾ ഇന്നത് കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഒരു ആഡഡ് എഫേർട്ട് പോലെയാണ് പലപ്പോഴും ഒരു 90% ആളുകളിലും അങ്ങനെയാണ് കാണുന്നത്. അമ്മമ്മയുടെ കാലഘട്ടത്തിലുള്ളവർക്ക് അത് അങ്ങനെയായിരുന്നില്ല. ഇന്ന ദിവസം എല്ലാവർക്കും ഇന്നതായിരിക്കും. അത് ഒരാൾക്കൊന്നുള്ളതല്ല. വീട്ടിലെ തലമൂത്ത ആൾ മുതൽ കൊച്ചുകുട്ടി, കുഞ്ഞു മക്കളെ മാറ്റി നിർത്തിയിട്ടേ പറഞ്ഞു, ഒരു 2 വയസ്സ് വരെയുള്ള കുട്ടിയെന്ന് കൂട്ടിക്കോളൂ, എല്ലാവർക്കും ഒരേപോലത്തെ ഭക്ഷണമാണ്. അവിടെ വ്യത്യാസങ്ങളില്ല. അപ്പം ആ കുടുംബത്തിലെ എല്ലാവരും ഈ രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അന്ന് അത് ഒരു ജീവിതശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ 89 വയസ്സ് 90 വയസ്സ് ആകാൻ ഉള്ള സമയത്താണ് എൻ്റെ അമ്മമ്മ മരിക്കുന്നത്. പിന്നെ അവർ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു 108 വയസ്സ് എന്ന് കൂട്ടിക്കൊള്ളു, ഏകദേശം അത്രയാകുമായിരുന്നു. ആ 90-ാം വയസ്സ് അതിൽ നിന്ന് നവതി ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. നവതിയിലേക്ക് എത്തുന്ന ഒരു സ്ത്രീ
എന്ന രീതിയിൽ എൻ്റെ അമ്മ വലിയ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നില്ല. ചെറിയ രീതിയിൽ അമ്മമ്മയ്ക്ക് പ്രഷറുണ്ടായിരുന്നു, പിന്നെ ഈ പറഞ്ഞ പോലെ വാദത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇത് രണ്ടുമായിരുന്നു അമ്മമ്മയെ അലട്ടിയിരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. പക്ഷേ ഞങ്ങളുടെ കൂടെ എറണാകുളത്തേക്ക് താമസിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ പ്രഷറിൻ്റെ പ്രശ്നങ്ങളൊക്കെ അമ്മമ്മയ്ക്ക് തുടങ്ങിയത്. അല്ലെങ്കിൽ ഈ റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഇത് ഉള്ളതല്ലാതെ അമ്മമ്മയ്ക്ക് വേറെ പറയത്തക്ക ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അതുപോലത്തെ ജീവിതശൈലികളിൽ നിന്ന് നമ്മൾ മാറി, നമ്മളുടെ ഭക്ഷണശൈലി മാറി, വ്രതമെടുക്കുന്ന സ്ഥിരമായിട്ട് അത് നമ്മളുടെ വീട്ടിലെ ഒരു ചിട്ടയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ മാറി, കൂടുതൽ നമ്മൾ അനങ്ങാതെ ഒരു സ്ഥലത്ത് ഇരുന്ന് ജോലി ചെയ്യുക. ഇന്നത്തെ കുട്ടികൾക്കും അങ്ങനെയാണ്. ഇപ്പം നാട്ടിലെ വെക്കേഷന് പോയി കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം വിഷമവും അത്ഭുതവും തോന്നുന്നൊരു കാര്യമാണ് കുട്ടികൾക്ക് ഡ്രിൽ ക്ലാസ് അല്ലെങ്കിൽ പി ടി ഫിസിക്കൽ ട്രെയിനിങ് ഒരു 1 hour ആഴ്ചയിൽ. ചിലപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒന്നോ രണ്ടോ, അതുപോലെ ഏതെങ്കിലും ടീച്ചർ വന്നില്ല ആ വിഷയം എടുക്കാൻ അന്ന് നമ്മളുടെ അധ്യാപികയോ അധ്യാപകനോ ഇല്ല എന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ മുറിയിൽ പോയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പി ടിക്ക് പൊക്കോട്ടെ, അതാണ് ആദ്യം ചോദിക്കുക. അതൊരു കാത്തിരിക്കുന്ന കാര്യമായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അതുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ അടച്ച എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഇതാക്കി പറയുന്നതല്ല, ഉള്ള സ്ഥലങ്ങൾ ഉണ്ടാകാം. എന്നിരുന്നാലും ഞാനൊക്കെ സ്കൂളിൽ പോയിരുന്ന സമയങ്ങളിൽ ഉള്ള സമയത്തെ പോലെ ഇന്നത്തെ കാലത്ത് പി ടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ ഞങ്ങളൊക്കെ വൈകുന്നേരങ്ങളിൽ 1, 2, 3 സ്ട്രീറ്റിലെ കുട്ടികൾക്ക് എല്ലാവർക്കും കൂടെ കളിക്കാനൊരു ഒരു തെരുവുണ്ടാവും. നമ്മളെല്ലാവരും അവിടെ വൈകുന്നേരങ്ങളിൽ കളിക്കുമായിരുന്നു. ഇപ്പോൾ വെക്കേഷന് നാട്ടിൽ പോകുമ്പോൾ അത് കാണുന്നില്ല. കാരണം എറണാകുളത്ത് പരമാവധി അപ്പാർട്ട്മെൻറ്റ് ജീവിതത്തിലേക്ക് പോയവരാണ് ഒരു കുറേ പേര്. ഇനി അല്ലാത്തവരാണെങ്കിൽ പോലും വഴിയിൽ കളിക്കുക, അല്ലെങ്കിൽ ആ വീടിൻ്റെ ചുറ്റുവട്ടത്തൊരു ചെറിയ കളിക്കാൻ സൗകര്യത്തിനുള്ള മൈതാനങ്ങളോ അങ്ങനെയൊന്നും കാണുന്നില്ല. കുട്ടികളാണെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസിൽ ഉള്ള അതിന് അടിമപ്പെട്ടു എന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ കൂടുതലും അതിൽ സമയം ചെലവഴിക്കുക, അപ്പോഴും ഈ ഇരിപ്പന്നെയുള്ളൂ, കണ്ണിനും നല്ലതല്ല. ഇപ്പോൾ ഒരു എന്തിനെങ്കിലും കുറിച്ചുള്ള അറിവ് കിട്ടണമെങ്കിൽ ഇറ്റ്സ് എ ക്ലിക്ക് ഓഫ് എ ബട്ടൺ. പക്ഷേ എല്ലാ പ്രായത്തിലും എല്ലാവർക്കും എല്ലാത്തിനെയും കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓരോ പ്രായത്തിലെ ഓരോ നമ്മളുടെ വികസന സമയങ്ങളിൽ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ജ്ഞാനവും വിജ്ഞാനവും അതല്ലേ നമുക്ക് വേണ്ടു. അപ്പോൾ ഉതകാത്ത വിജ്ഞാനം തക്കതായിട്ടല്ലാത്ത ഒരു പ്രായത്തിൽ കിട്ടിയാലും ദോഷകരമാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പലതും നോർമൽസി ആകും എന്ന് പറയുന്ന ഒരു യുഗത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇതിൻ്റെ വേഗത കൂടിക്കൂടി വരാനാണ് പോകുന്നത്. അപ്പം ആയതുകൊണ്ട് എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ കാര്യം പറഞ്ഞ് പറഞ്ഞതുപോലെയോ അല്ലെങ്കിൽ അത് കേട്ട് ശീലിച്ചിരുന്ന ഒരു പ്രായം വരെ എനിക്ക് പോലും ആരോഗ്യം വളരെ നല്ലതായിരുന്നു. കാരണം വീട്ടിലെല്ലാവരും അങ്ങനത്തെ ഭക്ഷണമാണ് കഴിച്ചിരുന്നത്. അപ്പോൾ വേറെ ഒരു ഓപ്ഷനില്ല. ബേക്കറി സാമഗ്രികളൊക്കെ കഴിക്കൽ കുറവായിരുന്നു. വല്ലപ്പോഴൊക്കെ കഴിക്കും, ഒന്നും വേണ്ട എന്നുള്ളതല്ല. ഒന്നും പൂർണ്ണമായിട്ട് വേണ്ട എന്നുള്ളതോ കൊത്തി അടക്കി അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ അമ്മൂമ്മ മുതൽ എൻ്റെ ഏട്ടൻ വരെയുള്ള ആൾക്കാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാലും എല്ലാത്തിനും അതിനൊരു ഒരു അളവുണ്ടായിരുന്നു, അതാണ് പ്രധാനം. ഒക്കെ വളരെ മിതമായിട്ടുള്ള അളവിലേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആരോഗ്യം അതിനനുസരിച്ച് കൂടുതലായിരുന്നു. എല്ലാ ആഴ്ചയിലും ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, സംഗീത ക്ലാസ് ഉണ്ടായിരുന്നു, നടക്കും, സൈക്ലിംഗ്. അപ്പം ഇതെല്ലാം ഒരു ദിവസം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോയിരുന്ന ജീവിതശൈലി എന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിൽ ഓരോരുത്തർക്കും ഒരു പരിധി വരെയെങ്കിലും നമ്മളുടെ അനങ്ങാത്ത അല്ലെങ്കിൽ വളരെ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള ഒരു ജീവിത രീതിയിൽ നിന്ന് മാറി, ഇത് എല്ലാ ആഴ്ചയിലും ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, സംഗീത ക്ലാസ് ഉണ്ടായിരുന്നു, നടക്കും, സൈക്ലിംഗ്. അപ്പം ഇതെല്ലാം ഒരു ദിവസം നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ആരോഗ്യം നിലനിർത്തി കൊണ്ടുപോയിരുന്ന ജീവിതശൈലിയിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളിൽ ഓരോരുത്തർക്കും ഒരു പരിധി വരെയുണ്ട്.

ഉണ്ടായിരുന്നത്. അത്രയൊക്കെ ഉള്ളൂ എനിക്ക് നിങ്ങളോട് ഈ ആഴ്ച പറയാനായിട്ടുള്ളത്. ഇനി കുറച്ച് നല്ല ഗാനങ്ങളും ഞാൻ അടുത്ത പ്രാവശ്യം പുതിയ ഒരു വിഷയമോ അല്ലെങ്കിൽ മറ്റൊരു ബ്രോഡ്കാസ്റ്ററുമായിട്ടോ ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നതുവരെ നന്ദി, നമസ്കാരം. എല്ലാ ആഴ്ചത്തെയും റിമൈൻഡർ സെഷൻ എന്ന രീതിയിൽ പറയുന്നു, ഞങ്ങളെ നിങ്ങൾക്ക് 92.3 മലയാളം fmmelbourne@gmail.com എന്ന ഇമെയിൽ വഴി ബന്ധപ്പെടാം, അഭിപ്രായങ്ങൾ അറിയിക്കാം. അതുപോലെ 92.3 മലയാളം FM എന്ന പേജസ്, അത് യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നീ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോംസിൽ ഞങ്ങൾ അവൈലബിളാണ്. അവിടെയും നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാം. പഴയ ബ്രോഡ്കാസ്റ്റ്സ് ഏതെങ്കിലും കേൾക്കണം എന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ അത് ലഭ്യമാണ്. തുടർന്നും ഞങ്ങളുടെ കൂടെ നിങ്ങളുണ്ടാവുക. ഇത്രയുമൊക്കെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശ്രീദേവി സൈനിങ് ഓഫ്. നന്ദി, നമസ്കാരം.